0: thušana ka dipaka ga mmogo le go eletsana ka tšedibotse Thobela FM mošati wa tsebo le boithabišo
1: ditorong tšaka
2: o Thobela FM
1: mošati wa tsebo le